0: ഇന്ന് കേപ്പിര കാനൂർ കോത്തൂരു മഹിളാ മണ്ഡലി ഇങ്ങളുണ്ട് നാടക നങ്ക ബദലാണ്ടു. നങ്ക ബദലാണ്ടു എഴുത്തുകാർത്തി ശ്രീമതി കോതേങ്കട യമുന നരേന്ദ്രൻ്റെങ്ക, നിരൂപണക്കാരി ശ്രീമതി ചിരിയപ്പണ്ട രുക്മിണി നാണയൻ്റെങ്ക. ഇതൊരു കാൽപനിക കഥ. ഇത് ദാർക്കു അന്വയിച്ചിടുല. ഇല്ലി ബപ്പ പാത്രധാരികളു കാൽപനിക. ഇതത്തില് മധ്യമ വർഗത്തിര കൊടവ കുടുംബത്തിൽ നടന്നുള്ള മനമനര കഥയെ പിന്ന വെത്ത ഉണ്ട്. ഇക്ക മൊബൈൽ ലാപ്ടോപ്പ് ഇതെല്ലാം ബന്ധ പിന്ന ബദലാന നങ്ങട സാമാജിക ആർത്ഥിക വ്യവസ്ഥര ബഗ്ഗെ സോമാരിത്തന ബല്യരിക്കെ അതിയാന ആസെ സമയത്തിര ദുരുപയോഗവും ആയുള്ള ഈ നങ്ങട ബതുക്കുക ഭവനലിഞ്ച എന്നെ പുറമെ ബപ്പ കാച്ചി എണ്ണുവ ഒരു ഹാസ്യലേപിത നാടകത്തിന് ഇക്ക പ്രസ്തുതപ്പെടുത്തുക. ഈ നാടകത്തിന് നിങ്ങ ഒമ്മ കേളി നങ്ക ബദലാണ്ടു.
1: ഹലോ ഗീത, എന്റേ ചായ തുള്ളിയാ? നിട ഫോണേ ഇല്ല, അച്ചക്ക് ബിസിയാ?
2: അങ്ങനെ ഒന്നും ഇല്ല രേ, ബംഗ്ലൂരല്ല ബിസി ആയിപ്പോപ്പ. പൊലാക്ക അടികമനല്ലേ എല്ലാവർക്കും. പിന്നെ കുഞ്ഞിനെ റെഡി മാടോ, സ്കൂളുക്ക് വിടുവോ, പിന്നെ ജിമ്മ്, ബാഡ്മിന്റൺ, വീക്കെൻഡ് പാർട്ടീസ്, ഇങ്ങനെ ബിസി. ശരി വിടു നാടാ, അല്ലെ ഇരട് നീടെ എന്ത സ്പെഷ്യൽ ന്യൂസ്?
1: കൊടകില് മഴകാലത്ത് എന്ത് ന്യൂസ്? ഇപ്പോ മഴ ഭാരി കമ്മി ഉണ്ടേ. മഴ കമ്മി ഉള്ളങ്ക് ബേൽ പണി ഭാരി കഷ്ടായനുണ്ടേ. നിങ്ങക്ക് സിറ്റിയിൽ കൂടിയുണ്ട്, ഇതെല്ലാം ഒത്താപ്പില്ല വിടു.
2: ശരി അതെല്ലാം ഇരട് നീട മാങ്ങിയെന്ന് ഇക്കേങ്കി ആണ്ട പിരിപ്പിരിച്ചെന്നെ കമ്മിയായിത്താ.
1: അയ്യോ സദ്യ ദേവസായ ബുഡ്, നട വടിയ സഞ്ചു ഇക്കായത്ത് മായിക്കൊറ് മൊബൈൽ എടുത്തിട്ട് കൊടുത്തിട്ട് മക്കളുടെ കഴിഞ്ഞ എല്ലാം കാച്ചിട്ടുണ്ട് പച്ചണ്ടിത്ത്. ഇക്ക ഒട്ടിക്കാപ്പി ആനതു മൊബൈൽ പിടിച്ചിരുവ, വീഡിയോ കാല്, യൂട്യൂബ്, കാൻഡി ക്രഷ് കളിച്ചുണ്ട്. അതിനോളുകൾ മുളി പോയെത്തിപ്പ. അതെങ്കിക്ക നാടെ കൂടെ ചെന്ന പിരിപ്പിരി കളിപ്പത് കമ്മിയായിട്ടിത്ത്.
2: ഓ അക്കുവ.
3: ഓ നീതു നീതു ബാവുന്നാ, നോട്ട് ഒഴലി എന്നെ വെച്ചിയാന്ത്. എന്തോ കറഞ്ച മട്ടു വാസന ബപ്പ കുടിത്ത് കൈവിങ്ങ മൊബൈൽ നമ്മ വെപ്പഞ്ചി ബാ. ആ നോട്ട് എന്താ ഏന്ത്?
1: നിങ്ങളെ ഒമ്മ അത് തോട്ടല്ല.
3: നോട്ട് പോലാക്ക് എത്തിത്ത് ഒട്ടി കാപ്പി മാടോത് മാത്രം നാട കെൽസ, ബാക്കി എല്ലാം നീട കെൽസ മറന്നിരുത്തേ. ഗ്യാന ഇരട്
1: ഗീത, നീന്ന് കേട്ടതേ കേട്ടത്. അതെന്റെ രാമായണ ശുരുവായിരുത്ത്. നാ നീക്ക് നാളെ ഫോൺ മാടുവരേ. അതെന്റെ ഉപ്പത്തിന് സൈസോ കയ്യില. ബായ് ബായ്.
2: ആച്ചു ബായ്.
3: ശരി എല്ലാ കൂടി ആ കമല മൂടിക്ക് ഫോൺ മാടത്തെ സുമാറ് ദിവസം ആച്ചി. ഒമ്മ കാൽ മാടിത്ത് അവള ആ പുളിമൂട്ടറണക്കിഞ്ച് ആ തടിനാവ് എന്നെ പത്തെ കറക്കിയ നമ്മ കേൾപ്പി. ഹലോ കമല, കേപ്പാ.
4: ഹലോ കാവേരി, കേട്ടുണ്ട് എണ്ണ.
3: ചെന്ന നെറ്റ്വർക്ക് ഇല്ല കാമ്പാ.
4: കേപ്പാ.
3: ആ ഇക്ക കേപ്പാ ബാ. ചായ വിളിയാ? നീട മക്ക ബന്താ ബാംഗ്ലൂർജി.
4: എന്ന് കാവേരി ബാരി അപ്രൂപ്പക്ക് ഫോൺ മാടിയുണ്ടുള്ളിയാ? നീട മോവ മൈമ കിറുമോവോ എല്ലാം ചായത്തുണ്ടാ?
3: ശരീരേ എല്ലാ പൊറല ഒരു മാതിരി ചായലുണ്ട്. നട സഞ്ചുക്കണ് പാട്ടയ്ക്ക് പോയിത്ത്. നീത്ത് മുടി ദാടോ ഫ്രണ്ട്സിടെ കൂടെ ഫോണിൽ തക്ക് പറഞ്ഞുണ്ട് കാമ്പാ. ഇങ്ങനെ നീ ഗൊത്തുള്ളതേ നാടമ ആർമിക്കാറ് പോന പിന്നെ ഒരു ചെന്ന പെൻഷൻ ഒന്നും ഉണ്ട്. അതിൽ എന്നെ നീയോ ദിവസം കഴിച്ചനുള്ള പൂട്.
4: ഇന്ന് മടന കാവേരി എന്നേങ്കി ദിവസം കൈക്കൊണ്ടുവല്ല.
3: അതെല്ലാം ഇരട് കമല, നീക്ക് എണ്ണുവക്ക് അതേ നിന്ന കഴിഞ്ഞ തിങ്ക സരളട പോവടക്കാമ്പാ. നേമിങ് സെർമലിന് നിന്ന ചെന്ന ദൂരത്ത് കണ്ടാച്ച എന്ന് അച്ഛത് വരെ ബന്ത് മിന്നിട്ട് പോയിട്ടേ.
4: അതെന്ന് അച്ഛക്ക് ബദലായനാണ് കാവേരി. അനന്ത് എല്ലാ കൊടോ സമാജത്തില് സുമാറ് മംഗളിന്തലാ.
3: ഓഹോ
4: അതെല്ലാ ഒരു കളിക്ക് പോണിങ്കത്ത് അതെങ്ക് ബിരിയ വന്നിട്ട് പോയിട്ടോ കാവേരി?
3: ഓ ശരി എല്ലാ കൂടി വിഷയം പറടാ.
4: എണ്ണെണ്ണ.
3: അതേ ബേജറ മാടിയോത്തെ മുടി
4: ഇല്ലപ്പ എണ്ണ.
3: അതിന് ഇന്ന കണ്ട് കാമ്പോജി அது நீ நேந்தா.

0: നീട നാരി പോന്ന ഞണ്ട് നാക്കൊന്ന് ബാണ്ട കാല് കൈ സേതുവാന്ത് മായ എണ്ണിപ്പ അതെങ്കേ കൊടു നാനൊന്ന് അന്ന് പോയിട്ടില്ല നീട നണ്ട് തിമ്പക്ക്
1: എന്തരെന്നുള്ളവ അവക്ക് പോണ്ടത്തെ പോച്ചിങ്ങി താരേ നാക്ക് കക്കടത്ത് ഓർ കുറിയാച്ചും ഞണ്ട് തിങ്ങൊന്നു തൊണ്ണുവാ ബാ നാ നീക്ക് ചായത്തെ മഞ്ചേൽ കണ്ട ബാട്ടിത്ത് പുളി കൂട്ടിത്ത് ഉരിമുളു ജജ്ജിത്ത് നല്ല നണ്ടുകരി മാടത്തപ്പി നട കാൽ കൈ സേതുവതു നീട നേടി ശീത്ത കെമ്മട്ട എല്ലാം പാരിപ്പോപ്പ ബുടു
2: എന്തേങ് മാടിയപ്പ
1: അല്ലേ ബായില്ലിയമ്മ നക്കിക്ക ഓർ വിഷയം ഗൊത്താണ്ടു
2: എന്തമ്മ
1: അല്ല നീനൊമ്മ എണ്ണ് ഈ അര കെ ജി ഇരുന്നൂറ് രൂപത്തിൽ രണ്ടെടുത്ത പപ്പക്ക് നീ ആറുനൂറ് രൂപ പെട്രോൾ ഇട്ടിട്ട് വാനിൽ പാറ്റക്കെ നീ പോയിട്ട് പന്തിയാ
2: അയ്യോ നാനൊന്നും അന്ത പെദ്ദനല്ല നാട മണ്ട അന്ത അച്ച കെട്ടുപോയിട്ടില്ലച്ച അത് നാക്ക് പേട്ടയിൽ മുത്തുപോച്ചപ്പൻ എന്ന കാമ്പും ജീവി ജീപ്പെടുത്ത ഗുണിയൊപ്പ് പോയിട്ട് ബക്കന അണ്ണിച്ച
1: ഓ
2: ഇക്കൊക്കെ എന്നോ കൈക്കാലെല്ലാം ഗിടുപ്പ അണിച്ചി
1: അയ്യോ പാപ്പ
2: അന്നനെ പോയിട്ട് പന്തിയനങ്ക
1: ശരി പൂടെ ഇച്ച കാച്ചിങ് നീന് ബുദ്ധിവന്തനായ എണ്ണു അതേ നാ കുറച്ച് അന്ന സമാധാന അതിരട് അല്ല കുഞ്ഞി നിങ്ങളുടെ ചെറുപ്പത്ത് നങ്ക നാല് സംസാര എല്ലാരും ആ ബല്യപ്പെട്ട ഒരു ജീപ്പില് വെളിയങ്ക പെരിയങ്ക മക്ക മരീന്ത് എല്ലാരും ഒന്നായി മംഗള മുഞ്ചി നമ്മ നാള് സംക്രാന്തി എണ്ണിയുണ്ട് കൂടിയാടി പോപ്പഞ്ഞത് നീ ഗ്യാനപ്പ
2: അക്കുമ്മ നാക്ക് കണ്ണ് കെട്ടുന്നെ കേപ്പ അച്ചക്ക് ജനം എന്നെ തുറുങ്ങിയുണ്ട് ലൊട്ട പുട്ടുണ്ടു കടല തിന്തുണ്ടു ഐസ്കാൻഡി തിന്തുണ്ട് ഗൗജിൽ ഇഞ്ചത്ത് പ്രീതി പ്രേമ ഇഞ്ചത്ത് സംസാരത്തില് ഇക്ക വടിയ പൊണ്ണു ദണ്ടാളെ ഒരു കാറില് മംഗള പോക്കാൻ പോപ്പ പോയിട്ട് പേട്ടയ്ക്ക് എത്തൊക്കെ മിഞ്ഞലെ ട്രാഫിക് ആയിരുവാട്ടതു ബ്രേക്ക് ഷൗട്ടു ദണ്ടെ പണിയായിരുവാ പോയിട്ട് എത്തൊക്കെ മൂർത്ത കഴിഞ്ഞ് തിപ്പ ജനം ഉണ്ടുണ്ട് ഇപ്പ
1: നേരെ മോനെ ഇക്കിക്ക നങ്ക ചെന്നട്ട ബല്യരിക്ക കാമ്പക്ക പോടിയാപ്പ സ്വന്തക്കാരടാ മനക്കാരടാ മംഗള എണ്ണുവ ഉള്ള നാലാൾക്ക് നാല് വെഹിക്കിളിപ്പ നാല് നേരം പൂപ്പ കളിപ്പ ആ പട കെട്ടോ വെറിയ അഞ്ഞൂറ് റുപ്യ ആ നാല് നേരം പൂപ്പക്ക് പെട്രോൾ ഇടണം ദാച്ചെങ്കിൽ കമ്മി ഒരു മൂന്നായിരം റുപ്യ ആപ്പില്ല കുഞ്ഞേ
2: ആക്കത്തെയാ കണ്ടിത്ത ആപ്പമ്മ ബല്യരിക്ക കളിപ്പഞ്ച് ഉദ്ദക്കു പണ്ണക്കു സാല പെരത്ത് പോയിത്തിക്ക
1: അല്ല കുഞ്ഞി ഈണ്ട മധ്യത്ത് ഊരിലൊരു ബല്യോരു സംഘത്തി സദ്ദായുള്ളത് നീക്കെന്നെ ഗൊത്താച്ച
2: അയ്യോ എന്തായമ്മ പൊണ്ണാടനൊക്കെ ഊരിലാപ്പ സുദ്ധി നങ്ങക്കെന്നെ ഗൊത്താപ്പ്
1: അതേ കുഞ്ഞി കൊടി മന ജാൻസിയായിട്ട മൈമ ബാക്കെ വിടോഞ്ച് പോയിരുത്തലോരേ
2: അയ്യോ കഴിഞ്ഞ വാര ദേവസ്ഥാനത്ത് മായിനോ മൈമ്മളോ ജൊത്തയിൽ കണ്ടിയേ
1: അയ്യോ അക്കാത്തെ നമ്മ കേള് ബാണ്ടി തപ്പി
2: എന്ത കാരണമ്മ
1: അതേ നാന് ഗ്യാനമോടോ കുഞ്ഞി നിക്ക് ഗ്യാനം ഉണ്ടാ എങ്ങടെ എൻഗേജ്മെന്റ് ഉയച്ചക്ക് ഗ്രാൻഡായിട്ട് മാടി ചിന്തിന്ത് ഊട്ട തിണ്ടി ഉപചാര മാല് മട്ട കള്ള് കുടി ഡെക്കറേഷൻ എണ്ണിണ്ട് നീക്ക് എണ്ണുവക്ക് കമ്മി എണ്ണുച്ചെങ്കിൽ 50 ലക്ഷം കർച്ച് മാടിത്തല
2: നേരെ
1: അതേ എങ്ങടെ മംഗള എണ്ണുവക്ക ഉയച്ചക്ക് ഗ്രാൻഡായിട്ട് മാടിത്തിക്കോ എണ്ണു കുഞ്ഞി ദണ്ട് കോട്ടി കർച്ച് മാടിത്തല്ലോരേ ആ നീരെടുപ്പ നേരക്ക് തറാവരി ഹാളു മുഴുന്ന് ഒറച്ചൊക്കെ ഐറ്റംസ് മാടുന്നത് ഗ്യാനം ഉണ്ടാ അതേ നാക്ക് ഇക്കലു ആ കൈമദോശര ഗമന നട കയ്യില് മൂന്ന് ദിവസം ഗ്യാനപ്പറേ
0: അതേ അതെ നിങ്ങ തിമ്പത്തിലേ ഈരി
1: ശരി പൂടു അവ കുശിൽ തപ്പിച്ചെങ്കിൽ എന്നെ മാടാന അച്ഛൻ കടേക്ക് ആ ദണ്ട് കോട്ടിര മംഗള കഴിഞ്ചിത്ത് ആ മൂടി മര്യാദക്ക് ദണ്ട് തിങ്കഞ്ചില്ലാന്ന്
2: നീട മൈമ അന്നനെ ഒന്നും ഇല്ലല്ല അതെങ്ക കുശിപ്പാട്
1: ശരീരേ എന്തോ ഞങ്ങളുടെ നീത്തു ചെന്ന ചെടി കമ്മി പെദ്ദച്ചയ്ക്ക് ഒരേ ഗളിക ചെടി സമാധാനായിരുന്നു
2: നീത്തു അടികെ അച്ഛ മുടി കെല പൈപ്പ നേരെ രണ്ട് ഗണ്ട ആയിപ്പോച്ചല്ല
1: അല്ല ഇന്റെ മധ്യത്തിന് നീ നാട കഥ കേട്ടില്ലല്ല ജാൻസി ആണ്ടിര
2: അയ്യോ അതെണ്ണുവേല
1: അതേരേ മംഗളായിത്ത് കഞ്ചത്തിങ്ക ജാൻസി ആണ്ടി മക്കട മനക്ക് പോയി തിന്നോളൂ അക്ക പിറ്റിയാന്ന് പോലാക്ക് ഒദ്ദിത്ത് നോട്ടോക്ക അവിടെ ഒഞ്ച ഒരു കുഞ്ഞി കിണ കുഞ്ഞിനി കൊത്തുണ്ടല്ലോ രാജകുമാരനാണെങ്കിൽ ചാക്കനത് മനേനെ ഓടിക്കണി തലോ ഇതിനെ കാമഞ്ഞ ഷാക്കപ്പഞ്ചി അല്ല കുഞ്ഞി കിണ്ണമൊക്കെ ചീപ്പ് എപ്പിടിപ്പക്കാക്ക എന്നുണ്ടോ അക്ക കുഞ്ഞി എന്തെണ്ണി അവങ്ക് സമാധാനം അടച്ചോളോ നോട്ടമ്മ ഇക്കത്ര കാലത്ത് ഞങ്ങൾക്ക് ആൾ കാളെ കിട്ടൂലേ അവ നൈറ്റ് ഷിഫ്റ്റ് നാന് ഡേ ഷിഫ്റ്റ് അവളോ ടയർഡായി തിപ്പല ചെന്ന ഹെൽപ്പ് മടിച്ചെങ്കിൽ എന്നായിരുവാ എന്നുണ്ടോളൂ ശരി ബുടുന്ന് അക്ക മുണ്ടത്തെ അച്ചോലോ ആച്ചി ബയ്യ നോട്ടുവക്ക മൂപ്പുനോ എന്തോ വാഷ്റൂമിനെ കത്തിയണിത്തോളോ അക്ക മാത്രം ഇവക്ക് നോട്ടിയുണ്ട് സൈസോ കയ്യത്തെ ബായ് പഠിച്ചെടുത്തോളൂ അയ്യോ കുഞ്ഞേ